0: അയ്യോ അയ്യോ അയ്യോ ദാനയ്യാ എം ജയ ജയശങ്കറിന്റെ പാട്ടത്തോടെ മറിഞ്ഞി പാടലും വീണ്ടും ഉണ്ടേ ആകാശവാണി വിവിധ ഭാരതി
1: എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.